ചിന്തയാമി സന്തതം മഹാഗണേശ പഞ്ചരത്നമാദരേണയോന്വഹം പ്രജൽപതി പ്രഭാതകേ ഹൃദി സ്മരൻ ഗണേശ്വരം അരോഗതാം അദോഷതാം സുസാഹിതീം സുപുത്രതാം സമാഹിതായുർ